ജാലും കൊണ്ട കോലും കാണലോ എന്തൻ ദേവി നീ വാരാ എന്തൻ ദേവി തലനീരും വർണ്ണജാലും കൊണ്ട കോലും കാണലോ.